0: ಒಟ್ಟುಮೆ ಹಾ ಒಟ್ಟುಮೆ ಒಟ್ಟು ಅಂಚನೆ ಪಾಡು ಪಾಡು ಪಾಡು ಪಾಡುಮೆ
1: ചെക്കിമേലെ ഞാൻ ഞക്കിഞ്ഞായി ഡാക്കൂറിൽ ഇടലേ ഇതുപോലെ ബൊട്ടുമേ ബൊട്ടുമേ